നിങ്ങൾക്ക് ഓരോരുവരെയും ഉയർത്തെഴുന്ന വല്ലമയുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിലും സംഗമം വാനോലി ടീം സാർവിലും എൻ സാർവിലും എൻ കുടുംബത്തിൻ സാർവിലും വാഴ്ത്തുകിറോം ആശീർവദിക്കിറോം. അതിന്റെ കരത്തിൽ എല്ലാവരെയും ഒപ്പുവിത്തുകൊണ്ട് ഞങ്ങൾ അടുത്ത നികഴ്ച കൂടെ കടന്നു ചെല്ല ഇരിക്കോം. കത്തർദാമേ വഴി നടത്തുവാറാക. അടുത്ത നികഴ്ചയാക ഞങ്ങൾ നാളെ നാളുക്കാണ് വേദ വാസിപ്പുടും കടന്നു ചെല്ല ഇരിക്കോം. അതിനെ തുടർന്ന് ജീവവാർത്തനെ കൂടാക കടന്നു ചെല്ല ഇരിക്കോം. കത്തർദാമേ വാക്കു തത്വത്തോട് കടന്നു ചെല്ല ഇരിക്കോം. ജീവവാർത്തയോട് ജീവമെന്ന